മാത്തേരുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. പുള്ളിയായി ബൊക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കുട്ടി ഞാൻ നിക്കള സുന്ദരരേ മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

0: ഓ അഞ്ച മതിമ ആയറേ
1: ഒഞ്ഞി പ്രശ്നേടാ
0: ഒഞ്ഞി പ്രശ്ന
1: അന്ത്
0: ഇരു മതിമായെന്ന് പണ്ടത് ഇതലണ്ട ഒഞ്ഞി കുച്ചനത്തത്
1: പാത്തപ്പ ഞാൻ ഇരടക്ക് എണ്ണ ഈത്തെ ഈ പുണ്ണു ഏറ് ഈ പുണ്ണു ഓല തിക്കാൽ ഇരേക്ക് ഒഞ്ഞി ചൂറ് കത്തെ പൺപറതല്ല
0: കാരണം ലോകബാരി ഈശ്വര എഞ്ചിനുള്ള വേല വെൻപേനാ
1: അവ ദാദ വിധ ബെന്തിയാറ് എന്ത് കേണ്ണിയത്തെ പണല്ലേ
0: കേ